ഭയഞ്ചമേ ഭയഞ്ചമേ സുഖഞ്ചമേ സുഖാചമേ സുധനഞ്ചമേ രൈശമേ രാജമേ പുഷ്ടഞ്ചമേ പുഷ്ടിജമേ ബുഭുജമേ പ്രഭുജമേ പുരുണഞ്ചമേ പുരുണതരഞ്ജമേ കുയവഞ്ചമേ ക്ഷുതഞ്ചമേ നഞ്ചമേ ക്ഷുച്ചമേ ജത്നേ താം വിത്തഞ്ചമേ വിദ്ധഞ്ചമേ ഭൂതഞ്ചമേ വകിച്ചമേ നാമചമേ ജീവചമേ ദീർഘായുജമേത്രഞ്ജമേ ഭയഞ്ചമേ സുഖാചമേ സുധരഞ്ജമേ ജത്നേ താം ബ്രീഹശമേ ജവാശമേ മഹാകാശമേ തിലാശമേ മൃതികാശമേ ഖൽവാശമേ പ്രിയങ്കോണിശമേ നമശമേ ശ്യാമാകാശമേ നീവാരാശമേ ഗോധൂമാശമേ മസൂരാശമേ ജത്നേ താം അഗ്നിശമേന്ദ്രശമേ സോമശമേന്ദ്രശമേ സവിതാചമേന്ദ്രശമേ സരസ്വതീചമേന്ദ്രശമേ ഭൂഖാചമേന്ദ്രശമേ ബൃഹസ്പതിചമേന്ദ്രശമേ ജദ്നേനഗ്ലന്ദം പൃഥ്വീചമേന്ദ്രശമേന്ദ്രക്ഷമേ ഇന്ദ്രശമേ ദേവശമേ ഇന്ദ്രശമേ സമാശമേന്ദ്രശമേ നക്ഷത്രാണിചമേന്ദ്രശമേ ദിശമേന്ദ്രശമേ ജദ്നേനഗ്ലന്ദം അഗ്നോശമേ രശ്മശമേ ദാഭ്യശമേ ദീപതിശമ ഉപാകുതിമേ ദ്രജാമിച്ച മഹേന്ദ്രാമിച്ച മഹാവൈശ്വതി വശമേ മൃതുപതിയാശമേ നിഖ്യേബലശമേ സാവിത്രശമേ സാരസ്വതശമേ ഭാത്നിയോദശമേ ഭാരീയോജരശമേ ജദ്നേഗ്ലന്ദം അഗ്നിശമേന്ദ്രശമേ സോമശമേന്ദ്രശമേ സവിതാചമേന്ദ്രശമേ സരസ്വതീചമേന്ദ്രശമേ ഭൂഖാചമേന്ദ്രശമേ ബൃഹസ്പതിചമേന്ദ്രശമേ ജദ്നേനഗ്ലന്ദം അഗ്നിശമേ ഗ്രഹ്മശമേ ഗശമേ പ്രാണശമേ സ്വമേധശമേ പൃഥ്വിശമേ ദിതിമേ ദിതിശമേ ദീതിശമേ ദ്യോശമംഗുലയാശക്വരയോജസമേ ജദ്നേഗ്ലന്ദം ഏകാദശമേ ദശരമേ ദശരശമേ പഞ്ചശമേ പഞ്ചമേ സപ്തശമേ സപ്തശമേ നവതമേ നവതമേ ഏകാദശമേ ഏകാദശമേ ത്രയോദശമേ ത്രയോദശമേ പഞ്ചദശമേ പഞ്ചദശമേ സപ്തശമേ സപ്തദശമേ നവദശമേ നവദശമേ ഏകവിഗുദ്മേ ഏകവിഗുദ്മേ ത്രയോഗുദ്മേ ത്രയോഗുദ്മേ പഞ്ചവിഗുദ്മേ പഞ്ചവിഗുദ്മേ സപ്തവിഗുദ്മേ സപ്തവിഗുദ്മേ നവഗുദ്മേ നവഗുദ്മേ ഏകത്രിഗുദ്മേ ത്രിഗുദ്മേ ത്രയസ്ത്രിഗുദ്മേ ജദ്നേഗ്ലന്ദം ചതസ്രശമേ അഷ്ടൗചമേ അഷ്ടൗചമേ ദ്വാദശമേ ദ്വാദശമേ ഘോടചമേ ഘോടചമേ വിഗുദ്മേ വിഗുദ്മേ ത്രിഗുദ്മേ ത്രിഗുദ്മേ ഷ്ടാവിഗുദ്മേ ഷ്ടാവിഗുദ്മേ ദ്വാദ്രിഗുദ്മേ ദ്വാദ്രിഗുദ്മേ ഘട്ട്രിഗുദ്മേ ഘട്ട്രിഗുദ്മേ ജദ്നേഗ്ലന്ദം ആഗ്രണിശമേ ഭൃഷ്ടവാചമേ ഭൃഷ്ടവചമേ ജദ്നേഗ്ലന്ദം ഓം ആഗ്രണിശമേ ആഗ്രണിശമേ ഭവിഷ്യമേ സർവശമേ മഹാവിഷ്മദീവൃതുപതിയശമേ നിഖ്യവല്ലശമേ സാരസ്വതശമേ സാരസ്വതശമേ പാത്നീവതശമേ ആരോഗ്യ ജദ്നേഗ്ലന്ദം ആയുജദ്നേഗ്ലന്ദം പ്രാണോജദ്നേഗ്ലന്ദം ചക്രുജദ്നേഗ്ലന്ദം ഉശ്രോത്രജദ്നേഗ്ലന്ദം വാഗ്ജദ്നേഗ്ലന്ദം ആത്മജദ്നേഗ്ലന്ദം ബ്രഹ്മജദ്നേഗ്ലന്ദം ജ്യോതിർജദ്നേഗ്ലന്ദം വൃഷഭജദ്നേഗ്ലന്ദം ഭ്രഷ്ടജദ്നേഗ്ലന്ദം ജദ്നേഗ്ലന്ദം അസ്തോമശ്ച രജുജാമച വൃക്ഷ രതന്ത്രഞ്ച സ്വർദേവാഗന്മാ പ്രദാ ഭൂമ പ്രജാപതേ പ്രജാവും വേട് സ്വാഹ ഹ്രീ ഓം മാരജം പാചം പ്രവൃദ്ധേ മനോജസോ പ്രവൃദ്ധേ സാനം പ്രാണം പ്രവൃദ്ധി ചക്ഷു ശ്രോത്രം പ്രവൃദ്ധേ വാഗൂജ തൗജോ മൈ പ്രാണാപാനോ ജന്മേ ചിരഞ്ജക്ഷോ മനസവാദൃഢം ബ്രഹസ്പരാന്നുതന്നോഭവതി ഭൂർഭുവഃ സ്വാഹ ഓം ഗയാനശുരാഭുവദൂതീസ്താവൃതാകയാസദൃഷ്ടയാവൃതാകസ്യാകത്വാസ്മിമദാനമകുഷ്ടമജാത്രിഡാജേരാദ്വഭീഗുണാസകീരാമൃതാശതംഭുവാസിദ്ധികയാത്വന്നാ ഓത്യാപവൃതം മന്ദയം ബ്രികന്നകയാസ്തോദ്രവ്യാപരായ സന്നോത്വദശന്നോത്വദശന്നോപദ്രജമാസന്നൈന്ദ്രോ ബ്രഹസ്പതിസന്നോപദ്രജമാസന്നോപാദഹാഭവതാകസന്നോസാസന്നാകനികൃതയാപ്രജന്യോ അപവൃക്കുന്നാഹശനാഹാനിഷണ്ഡം ഭൂന്ദനാഹശകുരാത്രീവൃതാമസന്നൈന്ദ്രാകന
ಸ್ಮಾರಂ ಉರ್ಜಿದಾತನ ಮಹಿರಣಾಕ್ಷೇ ಜೋಭಾಶುಪತ ಮೂರ್ಜಿ ಬಾಧಯತನ ಉಷದ ಸ್ಮಾರಂಗ ಮಾಮವೋ ದಿಸಕ್ಷಾಯುಂದಾ ಪೂಜನ ದಾಜನ ದೇವು ಶಾಂತಿರಂದ್ರಕ್ಷ್ಮೋ ಶಾಂತಿ ಪೃಥ್ವೀ ಶಾಂತಿರಾಪ ಶಾಂತಿ ಉದಯ ಶಾಂತಿ ಬೃಹಸ್ಪತಿಯ ಶಾಂತಿ ವಿಶ್ವೇ ದೇವಾ ಶಾಂತಿರ್ಮಶಾಂತಿ ಸರ್ವಗ್ಮ ಶಾಂತಿ ಶಾಂತಿರವ ಶಾಂತಿ ಸಾಮ ಶಾಂತಿರೇತಿ ದ್ರೇತೇ ತ್ರಿಗುಹಮ ಮಿತ್ರಸ್ಯ ಮಾ ಚಕ್ಷುಗಾ ಸರ್ವಾಣಿ ಭೂತಾನಿ ಸಮೀಕ್ಷ ಮಿತ್ರಸ್ಯ ಸರ್ವಾಣಿ ಭೂತಾನಿ ಸಮೀಕ್ಷ ಮಿತ್ರಸ್ಯ ಚಕ್ಷುಗಾ ಸಮೀಕ್ಷಾಮಹೇ ಧೃತೇ ತ್ರಿಗಮಾ ಚೋಕ್ತೆ ಸದೃಶಿಭ್ಯಾ ಸಂಜೋಕ್ತೆ ನಮಸ್ತೆ ನಮಸ್ತೆ ಹರಸುಗೆ ನಮಸ್ತೆ ಸುವೃಜಿಗೆ ನ್ಯಾಸ್ತೆ ಅಸ್ಮತ್ತು ಬಂಧು ಇದಯಾ ಭಾವಗೋ ಅಸ್ಮಭ್ಯ

ലോകാഭിരാം പ്രകൂലതിലകം രാഗം ബ്രാഹ്മണാരിം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ ഉദയ നമ ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ ശ്രീ രാമ രാമ വ്രതാകൃജ രാമ രാമ ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ ശ്രീരാമചന്ദ്ര ചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്ര ചരണോ ഉദ്ദാകൃണാമി ശ്രീരാമചന്ദ്ര ചരണോ ചിരജാനമാമി ശ്രീരാമചന്ദ്ര ചരണോ ചരണം പ്രപദ്ധ്യേ മാതാരാമോ മത്പിതാ രാമചന്ദ്ര സ്വാമി രാമോ മത്സകാ രാമചന്ദ്ര സർവസ്വാമി രാമചന്ദ്രോദയാലൂർ നാന്യം ജാനേ നൈവ ജാനേ ജാനേ ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമി ജനകാത്മജോ കുരുതോ മരുദുര്യസ്യ തം വന്ദേ ഗുണം രാജീവനേത്രം ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമേ ജനകാത്മജാ പുരുദുരാർദ്ദുര്യസ്യ തം വന്ദേ ഗുണനം ലോകാഭിരാം പ്രണരംഗധീരം രാജ്ഞേ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ കൂജന്തം രാമ രാമേതേ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖം വന്ദേ വാൽമീകോകിലം ആപദാം ഭരതാരം ദാതാരം സർവസമ്പദാം ലോകാവിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം വ്രജനം ഭവ ബീജാനാം വ്രതനം സുഗതമ്പദാം ത്രിതനയം ദൂതാനാം രാമ രാമേതി ഗർജനം രാമോ രാജമണി സദാ വിജയതേ രാമം രമേശം ഭജേ രാമേണാഭിയതാനിശാചരചമൂ രാമായ തസ്മൈ നമഃ രാമാന്നാസ്തി പ്രായണം പ്രതരം രാമസ്യ ദാസോസ്മ്യഹം രാമേ ചിത്തലയ സദാ ഭവതു മേ ഭൂ രാമമാമുദ്ര രാമ രാമേതി രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വ്രാന്നേ ഇതി ശ്രീബുദ്ധ കൗശിക മനോവിരചിതം ശ്രീരാം രാമരക്ഷാസ്തോത്രം.